സമ്പത്ത കുടുംബിജ സമ്പാദന സമ്പന്നോ വഴക്കം കുഫാൽ ഫാമസൈ ബിറ്റിലോ ഫാമസൈ സമ്പക്കൻ ഫാമസൈ.